0: വരുന്നുണ്ട്.
1: A 29 on a 2012 accent to Naomi Rolfo Batal. Was it Sycamore Village?
0: Sure.